Yes guys, welcome back to Morning Bell with me, Arshi Mira, only on my radio 90 FM, കേട്ടറിഞ്ഞു കൂട്ടുകൂട. നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടല്ലോ ഒരുപാട് പ്രശ്നങ്ങൾ വരും, പ്രതിസന്ധികൾ വരും. എന്നാൽ ആ പ്രശ്നത്തെയൊക്കെ നമ്മൾ അതിജീവിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര ഒരു സ്ട്രെങ്ത് കിട്ടും കേട്ടോ. പലപ്പോഴും ഒരു ഹാർട്ട് ബ്രേക്ക് വരുമ്പോൾ എങ്ങനെ അതിനെ അതിജീവിക്കണം എന്നറിയാതെ നമ്മളിങ്ങനെ പകച്ചു പോയിട്ടുണ്ടാവും, ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവും. കരഞ്ഞ് നമ്മളൊരു പോയിന്റിൽ ഹിറ്റ് ചെയ്യും. ആ പോയിന്റിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ആ പഴയ പോലെ നിൽക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ പഴയ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ പറ്റിച്ചു എന്ന് വെച്ചോ, വിഷമിപ്പിച്ചു എന്ന് വെച്ചോ, ആ വിഷമിപ്പിക്കാനുണ്ടായ കാരണം, അല്ലെങ്കിൽ ആ പറ്റിക്കപ്പെടാനുണ്ടായ കാരണം ഇനി നമ്മുടെ ജീവിതത്തിൽ റിപ്പീറ്റ് അടിച്ച് സംഭവിക്കാനായിട്ട് നമ്മൾ അനുവദിക്കില്ല കേട്ടോ. അതാണ് നമ്മുടെയൊക്കെ ഒരു വലിയ ഗുണം. അതല്ലേ പലരും പറയുന്നത്, ജീവിതമാവുന്ന പാഠത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങളൊക്കെ ഉണ്ടല്ലോ, വലിയ അടിപൊളി പാഠങ്ങളാണ് എന്റെ പൊന്ന് സാറേ എന്ന് തിരിച്ചു വരാൻ. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ട് കൂടാൻ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. എന്തായാലും നമ്മൾ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല വീക്കെൻഡ് ആണ്, യെസ് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ അതനുസരിച്ചാണ് ഞാനിന്ന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ സോങ് ആണ്. നമ്മളിപ്പോൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും, അത് ഏത് സോങ് ആണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. അതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ താ പിടിച്ചോളൂ.

എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, അതെ നമ്മുടെ മൈ റേഡിയോ 90 FM ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ ഇവിടെ വെയിറ്റിംഗ് അല്ലേ, അതൊക്കെ ഒന്ന് കേട്ട് ആസ്വദിച്ചിട്ടാവാം ബാക്കി വിശേഷങ്ങൾ. സ്റ്റേ കണക്ടഡ് വിത്ത് ലവ്, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കുട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ. നമുക്ക് എന്തായാലും ഇന്നൊരു ബർത്ത്ഡേ വിഷു വന്നിട്ടുണ്ട്. മറിയയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മറിയയുടെ ഡിയറസ്റ്റ് ഡിയറസ്റ്റ് ഡിയറസ്റ്റ് ബ്രദർ ആയിട്ടുള്ള ഹാർലിയുടെ ബർത്ത്ഡേ ആണ്. സോ ഹാർലി ചേട്ടാ, വിഷു എ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. എന്തായാലും നമ്മുടെ മൈ റേഡിയോ 90 FM-ലെ ഇന്ത്യൻ ക്രൂ മെമ്പേഴ്സിന് വകയും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും നമ്മളെ കേൾക്കുന്ന നമ്മുടെ ലിസണേഴ്സിന്റെ പേരിലും വൺസ് അഗെയിൻ വിഷ് എ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. അപ്പോ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. യെസ് നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ. ഇത് മൈ റേഡിയോ 90 FM വിത്ത് മീ ആർഷി മീറ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ? June 5 ലോക പരിസ്ഥിതി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് കേട്ടോ. ശരിക്കും നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ പരിസ്ഥിതി നന്നായിട്ട് സംരക്ഷിക്കുക എന്നുള്ളത് കേട്ടോ. നമ്മളെല്ലാവരും അതിനുവേണ്ടി കനിഞ്ഞ് പരിശ്രമിക്കണം എന്നാണ് എനിക്കിന്നും പറയാനായിട്ടുള്ളത്. ഭൂമിയെ സംരക്ഷിക്കുന്നത് മറ്റാരുടെയും ഉത്തരവാദിത്തമല്ല, അത് നമ്മുടെ ഓരോരുത്തരുടെയും കടമ കൂടിയാണ്. ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രകൃതിയോട് ഒരു ചെറിയ വാഗ്ദാനം നമുക്ക് എല്ലാവർക്കും നൽകാം. ഓരോ തൈ വെച്ച് നമ്മൾ നടുക അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കാം എന്നുള്ളൊരു വാഗ്ദാനം നമുക്ക് ഈ ഒരു ലോക പരിസ്ഥിതി ദിനത്തിൽ എല്ലാവർക്കും ചേർന്നെടുക്കാം കേട്ടോ. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും ജോയിൻ ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മോർണിംഗ് വെല്ലിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി മീറ.

ട്രീറ്റ് ചെയ്യുന്നതാണ് എനിക്ക് പറയുന്നത്.

നമ്മുടെ പരിസ്ഥിതിക്ക് ഏറ്റവും വലിയ ഭീഷണികളിൽ ഒന്ന് എന്താണെന്ന് അറിയാമോ? വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ. ഇത് മൈ റേഡിയോ 90 FM. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. അപ്പോൾ പരിസ്ഥിതിക്ക് ഏറ്റവും വലിയ ഭീഷണികളിൽ ഒന്നാണ് നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഒഴിവാക്കി തുണി സഞ്ചികളും അതുപോലെ തന്നെ പുനരുപയോഗ സാധനങ്ങളും തിരഞ്ഞെടുക്കുന്നത് പ്രകൃതിയെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. ഒരു പരിധിവരെ പല ഷോപ്പുകളിലും നമ്മൾ ഈ തുണി സഞ്ചികളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എവിടെയൊക്കെയോ വീണ്ടും പ്ലാസ്റ്റിക്കിലോട്ട് ഇങ്ങനെ കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മൈൻഡ് വീണ്ടും അതിലേക്ക് ഇങ്ങനെ സ്റ്റക്ക് ആവുന്ന പോലെ ഒരു ഫീല് വന്നിട്ടില്ലേ? അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, സസ്യങ്ങളും ജീവജാലങ്ങളും ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഫാക്ടേഴ്സ് ആണ് കേട്ടോ. വനനശീകരണവും മലിനീകരണവും ജൈവ വൈവിധ്യത്തിന് ഭീഷണിയാകുന്നതിനാൽ അവയെ സംരക്ഷിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പരിസ്ഥിതിയെ നന്നായിട്ട് സംരക്ഷിക്കാൻ സാധിക്കും. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ. ദിസ് ഈസ് യുവർ ഫേവറേറ്റ് മോർണിംഗ് ബഡി ആർ ജെ മീറ.

എല്ലാ വർഷവും ജൂൺ 5-ാം തീയതി എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഒരു തൈ പോയി നടും, അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിനെ കുറിച്ച് ഘോരമായിട്ട് പ്രസംഗിക്കും. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ. എന്നാലുണ്ടല്ലോ, പരിസ്ഥിതി സംരക്ഷണം ഒരു ദിവസത്തെ പ്രവർത്തനമല്ല കേട്ടോ, ജീവിത ശൈലിയാണ്. ശരിക്കും നമ്മൾ ജീവിതത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോകേണ്ട ഒരു ഫാക്ടർ തന്നെയാണ് കേട്ടോ. ഊർജ്ജ സംരക്ഷണം, അതുപോലെ തന്നെ ജലസംരക്ഷണം, വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കൽ തുടങ്ങിയ നല്ല ശീലങ്ങൾ സ്വീകരിച്ച് നമുക്ക് വരും തലമുറയ്ക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭൂമി സമ്മാനിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അവർക്കായിട്ട് നമ്മൾക്ക് മാറ്റിവെക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്പാദ്യവും അത് തന്നെയാണ്, നല്ലൊരു ഭൂമി അവർക്കായിട്ട്. ഓരോ വ്യക്തികൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ടുള്ള അവകാശമുണ്ട്. ആ ഭൂമിയുടെ ഒരു ഓജസ്സും തേജസ്സൊക്കെ ഉൾക്കൊണ്ട് അതിൻ്റെ ഭംഗി മനോഹാരിതയൊക്കെ അനുഭവിച്ച് ജീവിക്കാനായിട്ടുള്ള ഒരു അവകാശമുണ്ട്. അതിനെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്നത് ശരിയാണോ? തിരിച്ചു വരാൻ കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം ഇതുമായി റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ.

ഈ ഹൗൾഡാറി മൂവി കണ്ടിട്ടില്ല എല്ലാവരും? നമ്മുടെ മഞ്ജു ചേച്ചി ഓരോ വീടിന്റെ ടെറസിലും പച്ചക്കറി തോട്ടം ഉണ്ടാക്കുന്ന ഒരു ഐഡിയ പറയുന്നത് ഓർമ്മയുണ്ടോ? വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. ഈ വീടുകളിലും പരിസരങ്ങളിലും ചെടികളും പച്ചക്കറി തോട്ടങ്ങളും ഒരുക്കുന്നത് പരിസ്ഥിതിക്ക് ഗുണകരം തന്നെയാണ് കേട്ടോ. ഇത് ശുദ്ധവായുവും ആരോഗ്യകരമായിട്ടുള്ള ജീവിതവും പ്രദാനം ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. മാത്രമല്ല, ആ പച്ചക്കറി തോട്ടത്തിന്റെ സംരക്ഷണം നമ്മുടെ കുട്ടികളെയും കൂടെ ഒന്ന് ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാണ്ടല്ലോ കുട്ടികൾക്കും ചെറുപ്പം മുതലേ പരിസ്ഥിതി ബോധം ഉണ്ടാവാനായിട്ട് ഇത് വളരെയധികം സഹായിക്കും. ഇതെല്ലാം ഉണ്ടല്ലോ നല്ലൊരു നാളെയുടെ അടിത്തറയാകാനായിട്ട് സാധിക്കുന്ന ഫാക്ടേഴ്സ് തന്നെയാണ്. കൂടാതെ തന്നെ പച്ചക്കറി തോട്ടങ്ങളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് നട്ടുപിടിപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ ശുദ്ധവായു നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും കേട്ടോ. നമ്മൾ ശ്വസിക്കുന്ന വായുവിന്റെ ഗുണനിലവാരം നമ്മുടെ ആരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്ന ഫാക്ടർ തന്നെയാണ്. അപ്പൊ നമ്മളെല്ലാവരും ഒരുപോലെ പാടുന്നൊരു പാട്ടാണ് ഒരു തൈ നടാം നമുക്ക് അമ്മയ്ക്ക് വേണ്ടി. ആ അർത്ഥം പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് തന്നെ നമുക്ക് ഈ പരിസ്ഥിതി ദിനം ആഘോഷിക്കാം. തിരിച്ചു വരാം നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM വിത്ത് മീ ആർച്ചി മീറ. ഇന്ന് June 5th ലോക പരിസ്ഥിതി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് കേട്ടോ. ലോക പരിസ്ഥിതി ദിനം ഒരു ആഘോഷം മാത്രമല്ല, ഭൂമിയോട് നന്ദി പറയാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണ്. പ്രകൃതി നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് അവയെ സംരക്ഷിക്കാൻ പ്രതിജ്ഞ എടുക്കുന്ന ദിവസം കൂടിയാണ്. നമുക്കും ഇന്നത്തെ ഈ ദിവസത്തിൽ പ്രതിജ്ഞ എടുക്കാം. നമ്മളും നമ്മുടെ ഭൂമിയെ ഒരു തരി പോലും വിഷമിപ്പിക്കാതെ, ഒരു തരി പോലും ഹാംഫുൾ ആയിട്ട് അഫക്റ്റ് ചെയ്യിപ്പിക്കാതെ നന്നായിട്ട് സംരക്ഷിച്ചു കൊള്ളാം എന്നുള്ളൊരു പ്രതിജ്ഞ. ഒരു തൈയെങ്കിലും നമുക്ക് നടാം വരും തലമുറയ്ക്ക് ഒരു പ്രചോദനമാവാൻ, വരും തലമുറയെ നന്നായിട്ട് സംരക്ഷിക്കാനും വരും തലമുറയ്ക്ക് നല്ലൊരു പ്രകൃതിയെ ദാനം ചെയ്യാനുമായിട്ട്. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടു കൂടാൻ മോർണിംഗ് ബെല്ലിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ.

അങ്ങനെ അങ്ങനെ ഒരു പിടി മനോഹരമായിട്ടുള്ള പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ കേട്ട് നമ്മൾ ആസ്വദിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഷോ ഇങ്ങനെ വൈൻഡ് പാവാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. യെസ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ മീറ. അപ്പോൾ ഷോ വൈൻഡ് പാവുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ ലിസ്ണേഴ്സിനെ റിമൈൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം SMS ക്വസ്റ്റ്യൻ്റെ കാര്യം തന്നെയാണ്. ആസ് യൂഷ്വൽ അറിയാലോ അല്ലേ, നമ്മുടെ SMS ക്വസ്റ്റ്യന് കുറച്ച് പേരും കൂടി ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയവരും ഉണ്ട്. അപ്പോൾ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉള്ളവർക്കും ക്വസ്റ്റ്യൻ മിസ്സായി പോയവർക്കും ആയിട്ട് ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ സോങ് ആണ്. അതെ, നമ്മളിപ്പോൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും, അത് ഏത് സോങ് ആണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ.

എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോ ഒട്ടും സമയം കളയേണ്ട, നിങ്ങളുടെ ഉത്തരങ്ങൾ അതേ നമ്മുടെ മൈ റേഡിയോ 90 FM ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കണ്ട. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കുട്ടുകൂടാൻ. മോർണിംഗ് ദില്ലിയിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

അങ്ങനെ അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചുവരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ കഴിഞ്ഞ 3 മണിക്കൂറായി നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറയും ഇവിടെ പ്രസന്റ് ആയിരുന്നു. ഇപ്പൊ ഓൾമോസ്റ്റ് 10 മണിയാവാറായിട്ടുണ്ട്. ഞാൻ ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് എന്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്കും നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളിലേക്കും ഒക്കെ എൻട്രി ചെയ്യാൻ പോവുകയാണ് കേട്ടോ. പോകുന്നതിന് മുമ്പ് എനിക്ക് ഒന്നും കൂടി റിമൈൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ മനസ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ സ്ട്രോങ് ആണെന്നാണ്. കൊടുങ്കാറ്റ് കടന്നു പോയതിനു ശേഷം അതിനെ എങ്ങനെ അതിജീവിച്ചു എന്ന് നിനക്ക് ഓർമ്മയുണ്ടാകണമെന്നില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ആ കൊടുങ്കാറ്റിലൂടെ കടന്നു പോയതിനു ശേഷം അതിലൂടെ കടന്നു പോയ അതേ മനുഷ്യനായി നീ തുടരുകയില്ല എന്താണില്ലേ. എന്തായാലും ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോ തിങ്കളാഴ്ച കാണാം എന്നുള്ള ശുഭ പ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹലോ, വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറച്ച് ലോജിക്കും കുറച്ച് മാജിക്കും കുറേയേറെ വിശേഷങ്ങളും പങ്കുവെക്കാനായിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ എല്ലാം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. ഇന്ന് June 5 ലോക പരിസ്ഥിതി ദിനം, വേൾഡ് എൻവിറോൺമെന്റ് ഡേ. ഈ ഭൂമി എന്ന് പറയുന്നത് നമുക്ക് പൂർവികരിൽ നിന്ന് കുടുംബസ്വത്തായിട്ട് ലഭിച്ച സംഭവം അല്ല അല്ലേ, മറിച്ച് നമ്മുടെ അടുത്ത തലമുറയിൽ നിന്ന് നമ്മൾ കടം വാങ്ങിയിട്ടുള്ള ഒന്നാണ്. അപ്പൊ ഈ ഭൂമിയെ അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെതായ വൃത്തിയിൽ അതിൻ്റെതായ രീതിയിൽ അതേ പെർഫെക്ഷനോട് കൂടിയിട്ട് അത്രയും പ്രൊട്ടക്ട് ചെയ്തിട്ട് വേണം തിരിച്ചു കൊടുക്കാനായിട്ട്. ആ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാണ് ഈ ലോക പരിസ്ഥിതി ദിനം. എൻവിറോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യണതിന്റെ ഒരു നീഡ് എന്താണ് എന്നുള്ളത് നമ്മളെല്ലാവരും അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിനം കൂടിയാണ് ഈ വേൾഡ് എൻവിറോൺമെന്റ്. പ്രോപ്പർ ആയിട്ട് ഭൂമി അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷിക്കപ്പെടാത്തതിന്റെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ചസിന്റെ ഒക്കെ ബേസിക് റീസൺ എന്ന് പറയുന്നത് നമ്മുടെ എൻവിറോൺമെന്റിൽ നമ്മൾ ഏൽപ്പിക്കുന്ന മുറിവുകളാണ് അത്രേ. സ്റ്റേ ട്യൂൺഡ്, തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

மை ரேடியோ 90 FM கேட்டறிஞர் கோட்டுக்கூடா.

ഈ വർഷത്തെ, അതായത് ഈ 2026 ലോക പരിസ്ഥിതി ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തീം എന്താന്ന് വല്ല നിശ്ചയമുണ്ടോ? വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ RJ അഞ്ജലിയാണ്. ഇൻസ്പയർഡ് ബൈ ദ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. പ്രകൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി നമുക്ക് പ്രവർത്തിക്കാം. അതാണ് ഇത്തവണത്തെ തീം. ഫോറസ്റ്റും അതുപോലെ തന്നെ തണ്ണീർത്തടങ്ങൾ, ഓഷ്യൻസ്, ഇതിനെയൊക്കെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ചസിനെ എതിർക്കാൻ അല്ലെങ്കിൽ ചെറുക്കാനായിട്ടുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗം. പ്രകൃതിയുടെ നാച്ചുറൽ പ്രവർത്തനങ്ങളെ റോൾ മോഡൽ ആക്കിയിട്ട് പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നുള്ളതാണ് ഈ പറഞ്ഞ പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്നതിനെ ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഗ്ലോബൽ വാർമിങ്ങിനെയും ഫോറസ്റ്റ് ഫയറിനെയും ഫ്ലഡിനെയൊക്കെ നേരിടാനായിട്ട് നമുക്ക് എത്രയും പെട്ടെന്നും അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കാലാവസ്ഥ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ക്ലൈമറ്റ് ആക്ഷൻസ് വളരെ അത്യാവശ്യമാണ് അല്ലെ. ഇന്നത്തെ ഈ ഒരു തലമുറ എടുക്കുന്ന ഓരോ ചെറിയ പരിസ്ഥിതി അനുകൂല തീരുമാനങ്ങളും, ഇവൻ ഒരു മരം നടുക, ഒരു ചെടി നടുക പോലും, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നത് പോലും വരും തലമുറകളുടെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ ഈ വർഷത്തെ ക്യാമ്പയിനായിട്ട് ഐക്യരാഷ്ട്ര പരിസ്ഥിതി സംഘടന മുന്നോട്ട് വെക്കുന്ന #, Now for Climate എന്നുള്ളതാണ്. സോ ഇത്തരം ഒരു ക്യാമ്പയിനിൽ നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം, ഭൂമിയുടെ സംരക്ഷണം ഉറപ്പുവരുത്താം. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

Once again, welcome back and very good morning to your listeners. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ SMS ചോദ്യത്തിനുള്ള സമയമായിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ആസ് യൂഷ്വൽ ഇന്ന് ഐഡന്റിഫൈ ദ സോങ് ആണ്. സോങ്ങിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് ദാ വരാണ്. ശ്രദ്ധിച്ച് തന്നെ കേൾക്കുക.

മ്യൂസിക് കേട്ടു പാട്ട് ഏതാന്നുള്ളത് കറക്റ്റായിട്ട് ക്ലിക്കായിട്ടുണ്ട്. ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല, ഫോൺ എടുക്കുക, വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ ഞാൻ എന്താ ഒന്നുകൂടെ പറയാണ്, 9072879090. കറക്റ്റ് ആയിട്ട് ഉത്തരമറിയുന്നവരെ, ഉത്തരമയക്കുന്നവരെ കാത്തിരിക്കുന്നത് അടിപൊളി സമ്മാനങ്ങളാണ്. അറിയുന്ന കാര്യമാണ്, അപ്പൊ ഇനി ഒന്നും നോക്കണ്ട, വേഗം ഉത്തരമയക്കുക. സ്റ്റേ ട്യൂൺഡ്, വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

എനിക്കൊരു പ്രത്യേക സ്വഭാവം ഉണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഡിപ്രഷൻ അടിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ കുറച്ച് കാർട്ടൂണുകളിലെ ടോം ആൻഡ് ജെറി, പപ്പായ, റിച്ച് റിച്ച് അങ്ങനത്തെ കുറച്ച് കാർട്ടൂൺസ് ഒക്കെ എടുത്തിട്ട് കാണും. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. അങ്ങനെ ഒരു ഭ്രാന്ത് കയറിയപ്പോ കഴിഞ്ഞ ദിവസം കണ്ട കാർട്ടൂൺ ആണ് പപ്പായ ദ സെയിലർ മാൻ. പപ്പായുടെ ഫുഡ് എന്ന് പറയുമ്പോ സ്പിനാച്ച് ആണല്ലേ, ചീര. ഈ ചീര കഴിക്കണം എന്നാലാണ് സ്ട്രോങ് ആവുമെന്ന് പണ്ടൊക്കെ പാരന്റ്സ് പറയുമ്പോ അത് കേൾക്കാതിരുന്ന നമ്മള് പപ്പായ എന്ന് പറയുന്ന ഒരൊറ്റ ക്യാരക്ടർ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരൊറ്റ കാർട്ടൂൺ കണ്ടിട്ട് ചീര കഴിച്ചു തുടങ്ങിയവരാണ്. സൂപ്പർ ഫുഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചില സൂപ്പർ ഫുഡിന് അതിൻ്റെതായ കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ടല്ലേ. ഞാനിപ്പോ ഈ ചീരയുടെ കാര്യം പറയാനുള്ള കാരണം വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം എന്റെ നെയ്ബർ ഒരു ആന്റി ചീര കഴിച്ചിട്ട് നല്ല അസല് പണി ഇട്ടിട്ടിരിക്കുക. എന്താ ഏതാ എങ്ങനെയാന്നൊക്കെയല്ലേ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർ ജി അഞ്ജലിയാണ്. സോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ചീരയുടെ കാര്യമാണ് അല്ലേ. എന്റെ നൈബർ ആന്റിക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മേത്ത് മുഴുവനും തടിപ്പ് വരെ, ചുവന്ന നിറത്തില് ചൊറിച്ചിലും കാര്യങ്ങളും, പിന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ അലർജി ആണെന്ന് പറഞ്ഞു. അലർജിയുടെ ഭാഗമായിട്ട് ഏകദേശം ഒരാഴ്ചയോളമായിട്ട് ഇതേ അവസ്ഥയാണ്. ആന്റിബയോട്ടിക്സ് എടുക്കുന്നുണ്ടെങ്കിലും ആ ഒരു ഗുളികയുടെ ഡോസ് കഴിയുമ്പോൾ വീണ്ടും പനിയൊക്കെ വരികയാണ്. ഇതിന്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് ചീരയായിരുന്നു കേട്ടോ. ചീര കഴിക്കുന്നത് ചിലർക്ക് അലർജിയും അതുപോലെ തന്നെ ഇൻഫെക്ഷനും ഉണ്ടാക്കാനായിട്ട് കാരണമാവും. നാച്ചുറലി ഹിസ്റ്റാമിൻ അടങ്ങിയിട്ടുള്ളതോ അല്ലെങ്കിൽ ശരീരത്തിൽ അത് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സഹായിക്കുന്നതോ ആയിട്ടുള്ള ഒരു പച്ചക്കറിയാണ് ഇത്ര ഈ ചീര. ഹിസ്റ്റാമിൻ അലർജി ഉള്ളവരിൽ ഇതുപോലെ ചൊറിച്ചിലും തൊണ്ടയിലെ അസ്വസ്ഥതയും മൂക്കൊലിപ്പും ശ്വാസമുട്ടലും പനിയൊക്കെ ഉണ്ടാവാനായിട്ട് കാരണമാവും. അതുപോലെ തന്നെ ശരീരത്തിന്റെ നാച്ചുറൽ റെസിസ്റ്റിവിറ്റി പവർ അല്ലെങ്കിൽ ആ റെസിസ്റ്റിവിറ്റി സിസ്റ്റം ചീരയിലുള്ള ചില പ്രോട്ടീനുകളെ ഡേഞ്ചറസ് ആയിട്ട് കാണുമ്പോഴും ഇതുപോലെ അലർജി ഉണ്ടാവും അത്രേ. ചില ഫുഡ് ചിലർക്ക് അലർജിക്കാന്ന് പറയില്ലേ, അത്തരത്തിലെ ഫുഡ് അലർജിക്ക് ഉള്ളവർക്കാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സിൽ ഇലക്കറികൾക്ക് വളരെ വലിയൊരു സ്ഥാനമുണ്ട്. അക്കൂട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ഈ ചീര. എന്തൊക്കെ പറഞ്ഞാലും അധികമായി കഴിഞ്ഞാൽ അമൃതും വിഷം എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ചീര ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ 8 ഇന്റെ അല്ല 16 ഇന്റെ പണി കിട്ടും കേട്ടോ. ദിവസവും ചെറിയൊരളവിൽ ചീര കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. എല്ലാ ദിവസവും ഓവറായിട്ട് നമ്മൾ ചീര കഴിച്ചു കഴിഞ്ഞാൽ കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാവും. ചീരയിൽ ഓക്സാലിക് ആസിഡ് നല്ല പോലെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഈ ഒരു ആസിഡിന്റെ ലിമിറ്റ് വിട്ടിട്ട് കൂടി കഴിഞ്ഞാൽ മറ്റു ധാതുക്കളെ ആകിരണം ചെയ്യാനുള്ള നമ്മുടെ ശരീരത്തിന്റെ കഴിവിനെ ബാധിക്കാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ ചീര ഹൈലി ഫൈബർ കണ്ടന്റ് ഉള്ളതാ. അതുകൊണ്ട് അമിതമായിട്ട് കഴിക്കുന്നത് ഗ്യാസോ അല്ലെങ്കിൽ എന്തെങ്കിലും വയറുവേദന, കോൺസ്റ്റിപ്പേഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കും നയിക്കും. ചില പ്രത്യേക രോഗങ്ങൾക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്നവർക്കും ചീര കഴിക്കുന്നത് അത്ര നല്ലതല്ല. തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

0: വീർപ്പടക്കി പിടിച്ച് ശ്വാസം അടക്കി പിടിച്ച് ലയണൽ ആന്ദ്രേ മെസ്സി. മെസ്സി, നിങ്ങൾ ഇത് കാണുക, എന്തുകൊണ്ടാണ് ലോകം മുഴുവനും അർജന്റീനയുടെ പ്രിയപുത്രനെ മിശിഹ എന്ന് വിളിക്കുന്നതിന്റെ അടിവരയിടുന്ന ഗോൾ? നിങ്ങൾ ഇത് കാണുക, ലയണൽ ആന്ദ്രേ മെസ്സി. കളി ഇതാ എക്സ്ട്രാ ടൈമിലേക്ക്.
1: കളി എക്സ്ട്രാ ടൈം ആയല്ലോ, ടെൻഷൻ ആയിട്ട് ഫയ്യാട്ടോ.
2: ടെൻഷൻ മാറാനേ നമ്മുടെ മൈ റേഡിയോ 90.5-ലെ എക്സ്ട്രാ ടൈം ഒന്ന് ട്യൂൺ ചെയ്തേ.
3: എക്സ്ട്രാ ടൈമിൽ ഇനി നിങ്ങളുടെ ചിന്തയ്ക്ക് ഒരു എക്സ്റ്റെൻഷൻ. ഇനി കളി കാര്യമാകും മൈ റേഡിയോ 90.5-ൽ തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 4 മണിക്ക് എക്സ്ട്രാ ടൈം.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണ് കേട്ടോ. സോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ചീര കഴിക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങളുടെ കാര്യമായിരുന്നു. വൃക്കയിലെ കല്ലിൻ്റെ ഒക്കെ ഒരു ഹിസ്റ്ററി ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഉയർന്ന അളവിൽ ചീര കഴിക്കുന്നത് കാരണം ശരീരത്തിന് വളരെയധികം ഓക്സാലിക് ആസിഡ് ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് അത് ഉള്ളിൽ നിന്ന് പുറന്തള്ളാനായിട്ട് എളുപ്പമല്ല. ഇത് നമ്മുടെ കിഡ്നിയിലൊക്കെ കാൽസ്യം ഓക്സലേറ്റ് കല്ലുകൾ അടിഞ്ഞുകൂടുകയും വൃക്കയിലെ കല്ലുകൾ ഉണ്ടാവാനുള്ള സാധ്യത കുറച്ചും കൂടി കൂട്ടുകയും ചെയ്യും. ജോയിന്റ്സ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് പ്രശ്നങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഓക്സാലിക് ആസിഡിന്റെ കൂടെ ചിരയിൽ ഒരു തരം പ്യൂരിനും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഈ രണ്ട് കോമ്പൗണ്ട്സും ചേർന്നിട്ട് സന്ധിവാദം, സന്ധിവീക്കം അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് ലീഡ് ചെയ്യും. ഏതെങ്കിലും തരത്തിലെ രക്തം കട്ടിയുറക്കുന്ന മരുന്നൊക്കെ കഴിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അത്ര നല്ലതല്ല കേട്ടോ. കാരണം വൈറ്റമിൻ കെ റിച്ച് ആണ് ചീര. രക്തം കട്ടിയുറക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ആന്റി കോഗുലൻ മരുന്നുമായിട്ട് ഈ ചീര റിയാക്ട് ചെയ്യും. അത് മാത്രമല്ല ബ്ലഡിലുള്ള മറ്റ് കണ്ടൻസിനെയും ഇത് എഫക്ട് ചെയ്യും. സോ എത്ര സൂപ്പർ ഫുഡാണ് എന്ന് പറഞ്ഞാലും ഇത്തരത്തില് പ്രശ്നങ്ങളുള്ളവര് ഈ ഒരു സൂപ്പർ ഫുഡ് ഒഴിവാക്കുകയാണ് നല്ലത്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്, കൂടെ ഞാൻ ആർജി അഞ്ജലി. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഡ്രസ് കളേഴ്സ് ക്യാൻ ഡിഫൈൻ അവർ ഔട്ടർ ക്യാരക്ടർ എന്ന് പറയും. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. സത്യാണ്, നമ്മൾ വെയർ ചെയ്യുന്ന ഓരോ നിറത്തിനും അതിൻ്റെതായ കുറെ പ്രത്യേകതകളുണ്ട്. ഓരോ മൊമെന്റ്സിനെ അല്ലെങ്കിൽ ഓരോ ക്യാരക്ടറിനെ എടുത്ത് കാണിക്കുന്നതാണ് ഇത്രേ നമ്മൾ വെയർ ചെയ്യുന്ന ഡ്രസ്സിന്റെ ഓരോ നിറങ്ങളും. റെഡ് കളർ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഈ റെഡ് കളർ ഡ്രസ് ഒക്കെ ധരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അട്രാക്ഷൻ ആണ്. ഒരു എനർജറ്റിക് ആൻഡ് പാഷനേറ്റ് ലുക്ക് ആണ് നമുക്കത് പ്രൊവൈഡ് ചെയ്യുക. അതേസമയം സ്വീറ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ലുക്ക് വേണം. ഹാപ്പിനെസ് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെയൊക്കെയാണ് ചിന്ത എന്നുണ്ടെങ്കിൽ ഹാപ്പി കളർ എന്ന് പറയുന്നത് യെല്ലോ ആണ് കേട്ടോ. ഒരു ഓപ്റ്റിമിസ്റ്റിക് ഹാപ്പി ലുക്ക് ആണ് നമുക്കത് തരിക. ഇതുപോലെ തന്നെ ഒരു കോൺഫിഡന്റ് ലുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഏത് കളർ വേർ ചെയ്യണം? സ്റ്റേ ട്യൂൺഡ്, വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടെ നിങ്ങളുടെ സ്വന്തം ഫേവറേറ്റ് സ്റ്റേഷൻ ആയിട്ടുള്ള മൈ റേഡിയോ 90 FM ൽ ആർ ജെ അഞ്ജലി.

എന്താന്നറിയില്ല, എനിക്ക് ഇന്ന് ഭയങ്കര കോൺഫിഡൻസ് ആണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണ് കേട്ടോ. എനിക്കിങ്ങനെ കോൺഫിഡൻസ് സെൽഫായിട്ട് ഫീൽ ചെയ്യാനുള്ള കാരണം എനിക്ക് മാത്രല്ല എന്നെ കാണുന്നവർക്കും ഒരു കോൺഫിഡൻസ് കിട്ടുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ കാരണം വേറൊന്നുമല്ല, ഞാൻ ഇന്ന് വേറെ ഇരിക്കുന്ന ഡ്രസ് എന്ന് പറയുന്നത് ബ്ലൂ കളറാണ്. കോൺഫിഡന്റ് ലുക്ക് മാത്രല്ല കേട്ടോ, ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ലോയൽ ട്രസ്റ്റ് വേർത്തി ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി കൂടി നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത് ഈ ബ്ലൂ കളർ ഡ്രസ് വെയർ ചെയ്ത് കഴിഞ്ഞാല്. ഇപ്പൊ ഗ്രീൻ കളർ ലവേഴ്സ് ഒക്കെ ആലോചിക്കുന്നുണ്ടാവും, ഗ്രീൻ കളറിന് എന്താണ് പ്രത്യേകത എന്ന്. ഫ്രഷ് ലുക്ക് കിട്ടണം, ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് വൈബ് ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഗ്രീൻ ഇസ് ദ ബെസ്റ്റ് വൺ. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള കളർ ബ്ലാക്ക്. ഒരു പവർഫുൾ ലുക്ക്, മിസ്റ്റീരിയസ് ലുക്ക് കിട്ടാനായിട്ട് ബ്ലാക്കിനെ കഴിഞ്ഞിട്ടേ വേറെ എന്തുള്ളൂ. സമാധാനത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്നവർക്കാണെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ ചൂസ് ചെയ്യും വൈറ്റ് കളർ. പീസ്ഫുൾ ആയിട്ടുള്ള കാം വൈബ്, ഒരു ഇന്നസെന്റ് ലുക്ക് ഒക്കെ പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ ഡ്രസ് ആണ് ബെസ്റ്റ്. നമ്മൾ വെയർ ചെയ്യുന്ന ഡ്രസ്സുകൾക്ക് മാത്രമല്ല, ആ വെയർ ചെയ്യുന്ന ഡ്രസ്സുകളുടെ കളറുകൾക്കും നമ്മുടെ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്.

കുറച്ച് നേരത്തെ വരെ നമ്മള് ചീരയുടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. സംഭവം സൂപ്പർ ഫുഡ് ആണെന്നുണ്ടെങ്കിലും കുറച്ച് പേർക്ക് ഈ ഒരു സാധനം ഒഴിവാക്കാണ് നല്ലതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ കുറച്ച് പേരെ മാറ്റി നിർത്തിയിട്ട് നമുക്കൊക്കെ ചീര കഴിച്ചു കഴിഞ്ഞാൽ സെറ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചീര വെച്ചിട്ട്, അതായത് പാലക് ചീര വെച്ചിട്ടുള്ള ഒരു പക്കാവടയാണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണേ. പാലക് പക്കോട ഉണ്ടാക്കാനായിട്ട് ജസ്റ്റ് 15 മിനിറ്റ് മതി കേട്ടോ. ഒരു പാത്രത്തില് അരിഞ്ഞു വെച്ച പാലക്കും സവോളയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ചേർക്കുക. ഇതിലേക്ക് കുറച്ച് കടലമാവും അരിപ്പൊടിയും ജീരകം മുളക് പൊടി മഞ്ഞൾപ്പൊടി കായം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് സ്വല്പം ചൂടുള്ള ഓയിലും ആവശ്യത്തിന് വെള്ളവും കൂടിയിട്ട് തളിച്ച് പക്കോടയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള പാകത്തിനുണ്ടല്ലോ, വല്ലാതെ അയവില്ലാതെ അങ്ങനെ അങ്ങോട്ട് കുഴച്ചെടുക്കുക. പിന്നൊന്നും നോക്കാനില്ല, അടുപ്പത്ത് ചട്ടി വയ്ക്കുക, അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് ബെസ്റ്റ്. ഇനി വെളിച്ചെണ്ണയെങ്കിലും ഏതെങ്കിലും ഓയിൽ എടുക്കുക. ഓയിൽ നല്ലപോലെ തിളച്ച് വരുമ്പോൾ കുറേശ്ശെ അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. സെറ്റ് സാധനമാണ്, നല്ല ടേസ്റ്റ് ആണ്. ടൊമാറ്റോ കെച്ചപ്പ് ഒക്കെ കൂട്ടി കഴിക്കാൻ ബെസ്റ്റ് ആണ്, കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാവും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM, കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

Welcome back to the show Magic Logic. A very good afternoon, dear listeners. It's me, RJ Anjali. So, നമ്മുടെ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ റിപ്പീറ്റിനുള്ള സമയം. എന്തിനാ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യണേന്നറിയോ? ഇതുവരെ ആയിട്ടും ഉത്തരം അയക്കാത്ത കുറച്ച് പേര് കൂടി ബാക്കിയുണ്ടല്ലോ. അവർക്ക് വേണ്ടിയിട്ട് ഒരു അവസരം കൂടി കൊടുക്കുകയാണ്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ചോദ്യം പാട്ടുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മളിവിടെ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും. ആ മ്യൂസിക് കേട്ടിട്ട് പാട്ട് ഏതാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം ഉത്തരം അയക്കാൻ. മ്യൂസിക് ദാ വരാണ്.

വളരെ സൂപ്പർ ട്യൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ടിന്റെ ചെറിയൊരു പോർഷൻ ആണ് കേട്ടത്. ഏതാ പാട്ടെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പോ ഒന്നും നോക്കാനില്ലേ, ഫോൺ എടുക്കുക, വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യാൻ, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ 9072879090 9072879090 കറക്റ്റ് ആയിട്ട് ഉത്തരം അയക്കുന്ന ഗ്യാപ്പില് നമുക്ക് കുറച്ചധികം ബ്യൂട്ടിഫുൾ സൂപ്പർ ട്യൂപ്പർ ഹിറ്റ് സോങ്സ് ഒക്കെ അവിടെ വെയിറ്റിംഗ് ആണ്. ആ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള പാട്ടുകളൊക്കെ കേട്ടിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റേഷൻ ആയിട്ടുള്ള മൈ റേഡിയോ 90 FM വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് RJ അഞ്ജലി.

0: Once again, welcome back and very, very, very good afternoon to your listeners. Kate undirikkunna Magic Logic kude Kate arinju kootukoodi ithrayum nerayittu korchu logicum korchu magicum kore ere visheshangalum pangu vechukondirunnathu vera aarum alla ningalde ella magic friend aayittulla RJ Anjali aayirunnu ṭo. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദ കറക്റ്റ് ഒരു മണി ആവാറായിട്ടുണ്ട്. പോകുന്നതിന് മുൻപ് ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഈ ഭൂമി എന്ന് പറയുന്നത് നമ്മളെ മനുഷ്യരുടെ മാത്രം അവകാശമല്ല, നമ്മുടെ കൂടെ തന്നെ നമ്മളെക്കാളും അവകാശമുള്ള കുറേയേറെ ജീവികള് ഈ ഒരു ഭൂമിയിലുണ്ട്. സോ സഹജീവികളോട് എപ്പോഴും കരുണയുള്ളവരാവുക, അവരോട് സ്നേഹമുള്ളവരാവുക, സ്നേഹിച്ചില്ലെങ്കിലും വേണ്ടില്ല അവരെ ഉപദ്രവിക്കാതിരിക്കുക. നമ്മുടെ എല്ലാ ലിസണേഴ്സിനും ലോക പരിസ്ഥിതി ദിന ആശംസകൾ നേരാണ്. ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ലവബിൾ ആയിട്ടും ഇരിക്കുക. അടുത്ത ദിവസം തിങ്കളാഴ്ച ദിവസം വീണ്ടും പാക്കലാം എന്നുള്ളൊരു ഹോപ്പിൽ, ഒരു പ്രത്യാശയിൽ ഞാൻ വിട പറയുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടി നിങ്ങളുടെ കൂടെ ഇത്രയും നേരം ഉണ്ടായിരുന്നത് നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് RJ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

Hey, hello, good afternoon, my dear listeners. Welcome to My Radio 90FM. Kate Terni Kutu Gudan. Lunch break Kadichu under Arshain, the Rajeshanaki, the Ode Theatre, Gritia, Gritia, Savieta, Tenne. In the Dosatina or Pategadunda, in the June Angel, Loka Peristidinadale. Namada Chiatinde, or only Misham Prakriti, my Venta Petakanadana. Namshusik in the Vayu Island, Kutik in the Vellam Island, Bakshik in the Ahar Island, Vellam Prakriti, Mahataya, Samarangal. എന്നാൽ ഇന്ന് നമ്മുടെ ഭൂമി നിരവധി വെല്ലുവിളികളാണല്ലേ നേരിടുന്നത്. പ്ലാസ്റ്റിക് മലിനീകരണം, വനനശീകരണം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയവ. അതുകൊണ്ടൊക്കെ തന്നെ ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ഒരു തിരഞ്ഞെടുപ്പല്ല, മറിച്ച് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണല്ലേ. അതായത് ഒരു മരം നട്ടുപിടിപ്പിക്കുന്നതോ, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതോ, അല്ലെങ്കിൽ വെള്ളം പാഴാക്കാതിരിക്കുന്നതോ നമുക്ക് എല്ലാവർക്കും മാറ്റത്തിന് ഭാഗമാകാല്ലോ. അതിപ്പോ ചെറിയ പ്രവർത്തനങ്ങൾ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും എന്നൊക്കെ പറയും പോലെ. അപ്പൊ ഇപ്പോഴേ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തുടങ്ങിയാലാണ് നമുക്ക് നാളേക്കായിട്ട് മാറ്റിവെക്കാനായിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പൊ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് വഴിയെ നോക്കാം. അപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ ചെയ്യുന്നുണ്ട്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജേഷ് അടകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഇന്നത്തെ ദിവസം നമ്മൾ പറഞ്ഞു ലോക പരിസ്ഥിതി ദിനമാണ് എന്ന്. എന്നാൽ ഇത് കലണ്ടറിലൊരു ദിവസം മാത്രമല്ല അല്ലേ, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഭൂമിയെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു അവസരമാണ്. നമ്മൾ പലപ്പോഴും ലോകം മാറണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ ലോകത്തെ മാറ്റുന്ന എല്ലാ വലിയ യാത്രകളും ഒരു ചെറിയ ചുവടുവെപ്പിൽ നിന്നാണല്ലേ തുടങ്ങുന്നത്. ഒരു മരം നട്ടുപിടിപ്പിക്കുന്നതിലൂടെ, ഒരു പ്ലാസ്റ്റിക് കുപ്പി ഒഴിവാക്കുന്നതിലൂടെ, ഒരു തുള്ളി വെള്ളം സംരക്ഷിക്കുന്നതിലൂടെ പോലും മാറ്റത്തിന്റെ ഭാഗമാകാറായിട്ട് നമ്മൾക്ക് കഴിയും. ഭാവി തലമുറയ്ക്ക് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൈമാറുന്നത് എന്ന ചോദ്യമാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. പച്ചപ്പും ശുദ്ധവായു നിറഞ്ഞൊരു ഭൂമിയാണോ, അല്ലെങ്കിൽ മലിനീകരണവും നാശവും നിറഞ്ഞൊരു ലോകമാണോ, ആ ഒരു തീരുമാനത്തിന്റെ ശക്തി നമ്മുടെ കൈകളിലാണല്ലേ. ഓരോ വ്യക്തിക്കും മാറ്റം സൃഷ്ടിക്കാനായിട്ട് കഴിയും. ഓരോ വിത്ത് ഒരു വനമായി വളരുന്നത് പോലെ ഒരു നല്ല പ്രവൃത്തി സമൂഹത്തിന്റെ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നില്ലേ. അതുകൊണ്ട് ഇന്ന് നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രകൃതിയെ സ്നേഹിക്കാം, പരിസ്ഥിതിയെ സംരക്ഷിക്കാം, നമ്മുടെ ഭൂമിയെ കൂടുതൽ മനോഹരമാക്കാം. സോ അതെന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്ന് ഞാൻ പറയേണ്ടതായിട്ടില്ല, നമ്മൾക്ക് എല്ലാവർക്കും പറയുന്നൊരു കാര്യമാണല്ലേ. അപ്പൊ എപ്പോഴും പറയാറുള്ള പോലെ, ഇതുവരെ എങ്ങനെയായിരുന്നു എന്നല്ല, ഇനി അങ്ങോട്ട് എങ്ങനെയാകണം എന്നാണ്. അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒപ്പം ബ്യൂട്ടിഫുൾ ഉള്ള പാടുകൾ കൂടി വെക്കുന്നുണ്ട്. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജശാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ஹே ஹலோ, வெல்கம் பேக். திஸ் இஸ் மை ரேடியோ 90 FM. கேட்டறிஞ்சு கூட்டு கூட லஞ்ச் பிரேக்கில் அரிசி ராஜேஷானக்கி ஆடாதிகளுടെ கூடியுள்ளது. எஸ് എങ്ങനെ ഇന്നത്തെ എസ്എംഎസ് ചോദ്യത്തിനുള്ള ഒരു സമയമായിട്ടുണ്ട്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ എന്താണ് ഐഡന്റിഫൈ ദ സോങ് ആണല്ലേ. സോ ഒട്ടും സമയം കളയാതെ നമുക്ക് ആ ഒരു പാട്ട് ഏതാണ് എന്ന് നോക്കാം.

ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും മായ്ക്കാനായിട്ട് മറക്കരുത് ട്ടോ. എന്തായാലും ഉത്തരം മായ്ക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുള്ള കളർഫുൾ പാടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷി ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
1: യെസ്, നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഒരു പൊട്ടിച്ചിരിയുടെയും രസകരമായ സംഭവങ്ങളുടെയും അതേസമയം ജീവിതത്തിന് നല്ലൊരു സന്ദേശവും നൽകുന്ന ഒരു കഥയിലേക്കാണ്. ആ ഒരു കഥയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളായിട്ട് അലസനായി നടക്കുന്ന ഒരു യുവാവ്. ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങളില്ലെങ്കിലും പ്രണയത്തിൽ വീഴുമ്പോൾ ജീവിതം തന്നെ മാറ്റേണ്ടി വരുന്ന ആ ഒരു അവസ്ഥ. അതെ, നമ്മളിത് പറയുന്നത് ബോസ് എങ്കിര ഭാസ്കരൻ എന്ന സൂപ്പർ എന്റർടൈനർ മൂവിയെ കുറിച്ചാണ്. ശരിയും തമാശയും മാത്രമല്ല, കോൺഫിഡൻസ് അതിന്റെ കൂടി കഥയാണ് ഈ ഒരു ചിത്രം. ജീവിതത്തിൽ അവസരങ്ങൾ വരുമ്പോൾ അതിനെ പിടിച്ച് മാറ്റം സൃഷ്ടിക്കുന്ന ഒരു യുവാവിന്റെ യാത്രയാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. എന്തായാലും ഈ ഒരു യാത്രയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ട്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ രാജശാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് ബോസെങ്കിര ഭാസ്കർ എന്ന തമിഴ് മൂവിയെ കുറിച്ചായിരുന്നു അല്ലേ. 2010 എം രാജേഷ് രചനയും സംവിധാനവും നിർവഹിച്ചിട്ടൊരു തമിഴ് റൊമാന്റിക് കോമഡി ചിത്രമാണ്. ആര്യ, നയൻതാര, ശാന്തരം എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ ഈ ഒരു ചിത്രത്തിൽ എത്തിയത്. ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്ന ഒട്ടുമിക്കവർക്കും റിലേറ്റബിൾ ആയിരിക്കുള്ളൂ ഈ ഒരു സിനിമ എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിലൊരാളുടെ കഥയാണ് പറയുന്നത്. ആ ഒരു കഥ പലർക്കും റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നു. പലതും ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ വൺസ് അപ്പോൺ എ ടൈം എന്ന രീതിയിൽ ഞാനും ആ ഒരു കാലഘട്ടത്തിലേക്കും പോയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് കഥ പറയുമ്പോൾ നിങ്ങൾക്ക് വഴിയെ മനസ്സിലാകും. കണ്ടവരാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ മനസ്സിലായി പിടികിട്ടി കാണുമല്ലേ. യെസ്, എന്തായാലും നമുക്ക് ആ ഒരു കഥയിലേക്ക് വരാം. കഥയിലേക്ക് വരുമ്പോൾ തന്റെ കരിയറിനെയും ഭാവിയെയും അവഗണിച്ച് സുഖകരമായി ജീവിക്കുന്ന ഒരു തൊഴിലില്ലാത്തൊരു മനുഷ്യനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ ഒരു കഥ നടക്കുന്നത്. എന്നാൽ പ്രണയം ഒരു മനുഷ്യനെ അടിമുടി മാറ്റും എന്നൊക്കെ പറയും പോലെ പ്രണയത്തിനായിട്ട് ആള് നന്നാവാനായിട്ട് തുടങ്ങുകയാണ്. പഠിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ആളെടുക്കുകയാണ്. അതാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ഏതായാലും ആ ഒരു കഥയിലേക്ക് നമുക്ക് വരാൻ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും രാജശാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരാജ് ഷാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. സംഗീത ഭാസ്കർ എന്ന ഒരു സിനിമയിലേക്ക് വരുമ്പോൾ വളരെ രസകരമായ ഒരു റൊമാൻറ്റിക് കോമഡി ചിത്രമാണല്ലേ. നേരത്തെ പറഞ്ഞ പോലെ കഥയിലേക്ക് വരുമ്പോൾ നമ്മുടെ നായകൻ ഭാസ്കരൻ അലസനായിട്ട് ജോലിയൊന്നുമില്ലാതെ ഇങ്ങനെ ഫ്രണ്ടിന്റെ ഒപ്പം കറങ്ങി നടക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു ദിവസം അവൻ ചന്ദ്രികയെ കണ്ടുമുട്ടുന്നു. അവളോടൊരു ഇഷ്ടം തോന്നുന്നുണ്ട്. പക്ഷേ അവന്റെ ഈ ഒരു സ്വഭാവം കുടുംബക്കാർക്ക് ആർക്കും അവനെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവന് ജോലി ഇല്ലാതെ നടക്കുന്ന ഒരാളാണല്ലോ. എന്നാൽ ചന്ദ്രികയോടുള്ള ഇഷ്ടം കാരണം അവൻ മാറാനായിട്ട് തീരുമാനിക്കുകയാണ്. പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങുകയാണ്. ആദ്യത്തിൽ പല പ്രശ്നങ്ങളും പരാജയങ്ങളൊക്കെ വന്നെങ്കിലും പിന്നീട് അവൻ കഠിനമായി പരിശ്രമിക്കുകയാണ്. നമ്മൾ ആത്മാർത്ഥമായി ഹാർഡ് വർക്ക് ചെയ്ത് പരിശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടില്ലേ. അപ്പൊ ഇവിടെ നമ്മുടെ ഭാസ്കരൻ ജയിച്ചോ ഇല്ലയോ ഈ പരീക്ഷയിൽ എന്നൊക്കെ നമുക്ക് പറയാം. അതിന് മുൻപ് ഒരു കുട്ടി ട്വിസ്റ്റ് എന്ന പോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേജ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരാജ് ഷാനകിയാണ് നിങ്ങളുടെ

0: എന്താ പതിവില്ലാതെ രാവിലെ വന്ന് പാട്ടൊക്കെ പാടുന്നത്?
1: നാളെ ഒരു ഡയറക്ടറായിട്ട് മീറ്റിംഗ് ഉണ്ട്. നിന്നെ ആലോചിച്ച് ഞാൻ ഈ ട്യൂണ് കമ്പോസ് ചെയ്തത്. നീ ആദ്യം കേൾക്കണം തോന്നി, ഇങ്ങ് പോന്നു.
0: ഓക്കേ, ബാക്കി പാട്.

0: എങ്ങനെയുണ്ട് പാട്ട്?
1: എന്നെ പോലെ ഉണ്ട്.
0: ഓ, അപ്പോ അത്ര പോറാണോ? ഞാൻ പോവാ. നിന്റെ വീട്ടിൽ പട്ടിനാണ് സഹിക്കാൻ
1: പറ്റുന്നത്.
0: ഓക്കെ ബൈ.
2: ഹേയ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ക്ലൈമാക്സിൽ നമ്മുടെ ഭാസ്കരൻ ഒരുപാട് കഷ്ടപ്പെട്ട് തന്റെ ജീവിതം വീണ്ടും മാറ്റിമറിക്കുകയാണല്ലേ. ജോലിയില്ലാതെ അലസനായി നടന്ന ഒരു യുവാവിൽ നിന്ന് ആത്മവിശ്വാസമുള്ള ഒരു ബിസിനസ്സുകാരനായിട്ട് അവൻ വളരുന്നുണ്ട്. അതുപോലെ തന്നെ കോച്ചിങ് സെന്ററിൽ വിജയകരമായി പ്രവർത്തിപ്പിച്ച് അവൻ സാമ്പത്തികമായും സാമൂഹികമായും സ്ഥിരത നേടുന്നുണ്ട്. അവസാനമൊക്കെ ആകുമ്പോൾ നമ്മുടെ ചന്ദ്രികയുടെ കുടുംബം ഭാസ്കരനെ മാറ്റങ്ങൾ അവൻ അംഗീകരിക്കുകയാണല്ലേ. അങ്ങനെ അവന്റെ പ്രണയവും വിജയത്തിലേക്ക് എത്തുകയാണ്. മെയിൻ ആയിട്ട് ഹീറോ സിനിമയില് പറയുന്നത് ജീവിതത്തിൽ ആരും തുടക്കത്തിൽ പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല, പക്ഷെ ആത്മവിശ്വാസവും കഠിനാധ്വാനവും ശരിയായ ലക്ഷ്യവും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം നമുക്ക് മാറ്റിമറിക്കാനായിട്ട് കഴിയുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പരാജയം എന്ന് പറഞ്ഞാൽ ഒന്നിന്റെയും ഒരു അവസാനമല്ല, അതൊരു തുടക്കമാണ് അല്ലേ. പിന്നെ സ്വയം വിശ്വസിക്കുന്നവർക്ക് ലോകം വരെയും കീഴടക്കാനായിട്ട് പറ്റുമെന്ന് പറയുന്നുണ്ട്. ഈ ഒരു സിനിമ നമ്മളെ പഠിപ്പിക്കുന്നതും ഇത്തരത്തിലുള്ള ഒരു മാറ്റത്തെ കുറിച്ചാണല്ലേ. പിന്നെ ഈ ഒരു മാറ്റം തുടങ്ങേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ്. സോ എന്തായാലും നല്ലൊരു ഇൻസ്പിറേഷണൽ ഒരു മൂവിയാണ് ഈ ഒരു മൂവിയുടെ വിശേഷങ്ങൾക്ക് ഞാൻ തൽക്കാലം ഒരു ബ്രേക്ക് കൊടുക്കാണ്. കാരണം പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. എന്തായാലും നമ്മുടെ പാട്ടുവണ്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ஹே ஹலோ, வெல்கம் பேக் டு அவர் ஷோ. லஞ்ச் பிரேக்கில் அரிசேந்தி ரஜேஷ் அனகியாட நிகழ்ச்சி கூடியுள்ளത്. ഈ പരിസ്ഥിതി ദിനമായത് കൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊരു കുട്ടി ടാസ്ക് തന്നാലോ എന്ന്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില സിനിമകൾ കാണാനായിട്ടിരിക്കുമ്പോൾ നമ്മളും ആ ഒരു സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി ചെന്നതുപോലെ നമ്മളും ആ ഒരു ജേണിയിൽ നമ്മളും ആ ഒരു യാത്രയൊക്കെ പോകാറുണ്ടല്ലേ. അതുപോലെ തന്നെ ഈ ദൂരെ ഈ വിദേശങ്ങളിലേക്കൊക്കെ സെറ്റിലായ ഒരു ചില മൂവീസ് കാണുമ്പോൾ നമ്മുടെ നാടും വീടൊക്കെ നമ്മൾ മിസ് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മളെ കുട്ടി കൊണ്ടുപോകുന്ന ഒരുപാട് നല്ല പഴയ കാലത്തതായത് ഇപ്പോഴത്തെ കാലത്ത് മൂവീസ് ആണെങ്കിലും പറയാനാണെങ്കിലും ഒരുപാട് മൂവീസ് ഉണ്ടല്ലേ. അങ്ങനെ ഒരുപാട് മൂവീസ് ഉള്ളപ്പോൾ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. എന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഗ്രാമീണ ഭംഗി എടുത്ത് പറയുന്ന മൂവീസ് ഏതൊക്കെയാണ്, മലയാളം ഇൻഡസ്ട്രിയിൽ നമ്മുടെ ഗ്രാമീണ ഭംഗിയെ കുറിച്ച് പറയുന്ന മൂവീസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പൊ ഏതൊക്കെയാണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ വേഗം നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂട്ടോ. ഏതായാലും നമുക്ക് നോക്കാം ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന്. അപ്പൊ ഈ ഒരു ദിവസത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ടാസ്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തായാലും ഇത് കുറച്ചും കൂടി ഒന്ന് കളർഫുൾ ആക്കാനായിട്ട് ബ്യൂട്ടിഫുൾ അടിപൊളി പാട്ടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ട്. സ്റ്റേ ട്യൂൺ ടു വൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷേ രജശാലകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: லஞ்ச் பிரேக்.
1: You know ladies, it's time to show some real love.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഹർഷയും നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, നമ്മുടെ സീരീസ് സജഷൻ ഉള്ള സമയമായിട്ടുണ്ട്. ഇന്ന് ആദ്യം തന്നെ പറയുന്നത് ഒരു കൊറിയൻ ഡ്രാമയാണ്. ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യൂൻ ഓഫ് ടിയേഴ്സ് ആണ്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇതൊരു ഇമോഷണൽ കൊറിയൻ ഡ്രാമ സീരീസ് ആണ്. ബേസിക്കലി ഇതിലെ സ്റ്റോറി വരുന്നത് ഒരു പണക്കാരി, ഒരു സാധാരണ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു പുരുഷനെ കല്യാണം കഴിക്കുകയാണ്. ആദ്യം ഇവരുടെ റിലേഷൻഷിപ്പ് സ്നേഹം കുറവായിരിക്കും, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, അതുപോലെ തന്നെ ഈക്കോ ക്ലാഷ് വരും. അവർക്കിടയിൽ ഡിസ്റ്റൻസ് ഉണ്ടാകാനായിട്ട് തുടങ്ങും. പക്ഷേ ആ കഥയിലെ വലിയൊരു ട്വിസ്റ്റ് വരുന്നുണ്ട്. ഈ ഒരു ഭാര്യയ്ക്ക് സീരിയസ് ഇൽനെസ് ഡയഗ്നോസ് ചെയ്യപ്പെടുകയാണ്. അതോടെ അവരുടെ ജീവിതം മുഴുവനായിട്ട് മാറാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ആ ഒരു ഹസ്ബൻഡ് പതുക്കെ റിയലൈസ് ചെയ്യും അവളുടെ വാല്യൂ എത്ര മാത്രമായിരുന്നു എന്ന്, അവളെ ലോസ് ആക്കരുത് എന്നൊക്കെ അവൻ പിന്നീട് മനസ്സിലാക്കുകയാണ്. ആ ഒരു വാല്യൂ അങ്ങനെ അവൻ അവളെ പ്രൊട്ടക്ട് ചെയ്യലും അതുപോലെ തന്നെ കെയർ ചെയ്യാനായിട്ടും തുടങ്ങുകയാണ്. അതിലൂടെ അവരുടെ പഴയ ആ ഒരു സ്നേഹം തിരിച്ചു വരുന്നു. സാക്രിഫൈസ്, ലവ് ആൻഡ് ടിയേഴ്സ് എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ്. അവസാനം വരെ കാണുമ്പോൾ ഇതൊരു ഹാർട്ട് ബ്രേക്കിംഗ് ബട്ട് ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറി ആയി മാറും. ലവിന്റെ റിയൽ മീനിങ് എന്താണെന്നും ഈ ഒരു ഡ്രാമയിൽ കാണിച്ചു തരുന്നുണ്ട്. സോ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. 2024 റിലീസായ ക്യൂൻ ഓഫ് ടിയേഴ്സ് അവൈലബിൾ ഓൺ നെറ്റ്ഫ്ലിക്സ്. ആൻഡ് നൗ നമുക്ക് ബ്യൂട്ടിഫുൾ ആയ അടിപൊളി പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഹർഷേ നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
1: പറവകൾ പോലെ

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷയ് നിരഞ്ജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഇനി അടുത്തതായിട്ട് ഹോസ്പിറ്റൽ പ്ലേലിസ്റ്റ് ആണ്. ഇതൊരു കൊറിയൻ ഡ്രാമ സീരീസ് ആണ്. ഇതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന 5 ക്ലോസ് ഫ്രണ്ട്സ് ആയ ഡോക്ടേഴ്സിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് കഥ പറയുന്നത്. ഇത് സാധാരണ മെഡിക്കൽ ഡ്രാമ പോലെ ഡിസീസ് അല്ലെങ്കിൽ എമർജൻസി കേസസ് മാത്രം ഫോക്കസ് ചെയ്യുന്നില്ല, പകരം മനുഷ്യരുടെ ജീവിതവും ഫ്രണ്ട്ഷിപ്പ്, ഇമോഷൻസ്, ഫാമിലി ബോണ്ടിങ് എന്നിവയെ വളരെ നാച്ചുറൽ ആയിട്ടാണ് കാണിക്കുന്നത്. ഓരോ എപ്പിസോഡിലും അവരെ ട്രീറ്റ് ചെയ്യുന്ന പേഷ്യൻസിന്റെ ജീവിതവും അതുപോലെ തന്നെ അവരുടെ കഥകളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇമോഷണൽ മൊമെന്റ്സും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 5 ഫ്രണ്ട്സ് ചേർന്ന് ഒരു ബാൻഡായി മ്യൂസിക് പ്ലേ ചെയ്യുന്നതും സീരീസിന്റെ സ്പെഷ്യൽ അറ്റൻഷൻ ആണ്. പഴയ സോങ്സ് കവർ ചെയ്ത് അവർ പെർഫോം ചെയ്യുന്നത് നമ്മളെ ഒരു ഫുൾ ഫീൽ ഗുഡ് ആക്കും. അതുപോലെ തന്നെ ഈ ഒരു സീരീസിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ബ്യൂട്ടി സിംപ്ലിസിറ്റി ആണ്. ചെറിയ സന്തോഷങ്ങൾ, ദുഃഖങ്ങൾ, ഫ്രണ്ട്ഷിപ്പിന്റെ സ്ട്രെങ്ത് എല്ലാം ചേർന്ന ഒരു കാം ആൻഡ് ഹീലിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സീരീസ് തരുന്നത്. ഹോസ്പിറ്റൽ പ്ലേലിസ്റ്റ്. എന്തായാലും നമ്മുടെ സീരീസ് വിശേഷങ്ങൾക്കിടയിൽ, സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷനിലിടയിൽ നമ്മുടെ പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷയ് നിരഞ്ജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെ ഇന്നത്തെ ആ ഒരു പാട്ട് കേൾക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി ആ ഒരു പാട്ടുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ യെസ് മാസ് ചോദ്യത്തിന്റെ കയറിയാണ്. കുറച്ചു പേരും കൂടി ഉണ്ട് അയക്കാനായിട്ട്. ആ ഒരു ചോദ്യം, ആ ഒരു പാട്ട് മിസ്സായതാണ് എങ്കിൽ ദാ പിടിച്ചോ, ആ ഒരു പാട്ട് നമുക്ക് ഏതാണ് എന്ന് ഒന്നും കൂടി നോക്കാം അല്ലേ.

യെസ് അപ്പൊ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072878709090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നോട് റിപ്പീറ്റ് ചെയ്യാം, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും മായ്ക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം മായ്ക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അരിശ്ചയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ രാജശാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. സംസാരിച്ചിരുന്ന നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്ക് നോക്കിയപ്പോ നാല് മണിയാകാറായിട്ടുണ്ട്. ഇന്നത്തേക്ക് ടാറ്റ ബൈ ബൈ പറയേണ്ട ഒരു സമയം ആകാറായി. ഈ ഒരു വീക്കെൻഡ്സ് നമ്മുടെ സ്കൂളൊക്കെ തുറന്നിട്ടുള്ള ആദ്യത്തെ വീക്കെൻഡ്സ് ആണല്ലേ. സോ ഐ തിങ്ക് ഇപ്പൊ സ്കൂളിലേക്ക് പോണം എന്നുള്ള ഒരു ഇതൊക്കെ തന്നെയായിരിക്കും ഉള്ളത്. പോലെ തന്നെ ഈ ഒരു വീക്ക് ആ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ആ ഒരു സന്തോഷത്തിൽ തന്നെയായിരിക്കുള്ളൂ അല്ലെ. കുട്ടികൾ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയായിരിക്കുള്ളൂ. സോ എന്തായാലും ഈ ഒരു വീക്കെൻഡ്സ് കുറച്ചും കൂടി കളർ ആകട്ടെ. എല്ലാവരും മടിച്ചു പൊളിക്കുക, എല്ലാവരും ഒത്തുകൂടുന്ന സമയം മാക്സിമം സ്പെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് പോകുന്നതിന് മുൻപ് എന്റെ ലെസ്നസിനോട് മെയിൻ ആയിട്ട് പറയാനുള്ളത്, ഇന്നത്തെ ദിവസം നമ്മൾക്ക് എല്ലാവർക്കും പറയുന്ന ഒരു കാര്യമാണ് ലോക പരിസ്ഥിതി ദിനമാണ് എന്ന്. നമ്മുടെ പരിസ്ഥിതിയെ എങ്ങനെ സംരക്ഷിക്കാം, അതുപോലെ തന്നെ നമ്മുടെ നാളേക്കായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ഇപ്പോഴേ ചെയ്യാനായിട്ട് ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇപ്പോഴേ ചെയ്താലാണല്ലേ നമുക്ക് നാളേക്കായിട്ട് അതൊക്കെ മാറ്റിവെക്കാനായിട്ട് പറ്റുള്ളൂ. സോ അതെന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾക്ക് ഇന്നത്തേക്ക് ടാറ്റ ബൈ ബൈ പറയേണ്ട ഒരു സമയം ആകാറായിട്ടുണ്ട്. ഹോട്ട് സീറ്റ് വിട്ടു കൊടുക്കേണ്ട സമയമായതുകൊണ്ട് തൽക്കാലം ഞാൻ ഇന്നത്തേക്ക് ടാറ്റ ബൈ ബൈ പറയുകയാണ്. നമുക്ക് എന്തായാലും അടുത്ത ദിവസം കൃത്യ സമയത്ത് തന്നെ കേട്ടുമുട്ടെന്നുള്ള ശുഭ പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് തൽക്കാലം ഞാൻ ടാറ്റ ബൈ ബൈ പറയുകയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. സ്റ്റേ ഹാപ്പി, സ്റ്റേ കൂൾ, സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ട്യൂൺ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷി രാജശാനക്കി സൈനിങ് ഓഫ് നൗ.

കറുത്ത കൊറ്റന്റെ കരിങ്കരലില് ഒരു മുളകിന്റെ ഇരുള് പിഴിഞ്ഞ് ചുവന്ന സുന്ദരി മുളകിന്റെ ഉള്ളിൽ എരിഞ്ഞു തുള്ളണ്ട കടല് പിഴിഞ്ഞ് ചക്കരയരച്ചൊഴിച്ചത് അരിച്ചെടുത്തിട്ട് തെള്ളത്തിളപ്പിച്ച് മണത്തിൻ്റെ ഉള്ളിൽ മണം പൊതിഞ്ഞിട്ട് മണം കൊടുക്കുമ്പോ തുടിച്ചു തുള്ളണം.

മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. കട കട കട കടോത്കജൻ പര പര പര പരാക്രമൻ കട കട കട കടോത്കജൻ പര പ